0: national security. And with that, we end this news bulletin.
1: ആകാശവാണി കേന്ദ്ര ശേഷകരി വസ്ത്രത്തവ